യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറയാണ് നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാനിവിടെ വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചോദ്യം മിസ്സായി പോരുണ്ട്. ക്വസ്റ്റ്യൻ താ പിടിച്ചോളൂ. വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷൻ ഇൻ ദ വേൾഡ്? ഐ റിപ്പീറ്റ്, വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷൻ ഇൻ ദ വേൾഡ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ യെസ് നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബില്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും കഥകളും ഒക്കെ കേട്ടും ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് നിങ്ങളുടെ സ്വന്തം ആർജി മീറയായിരുന്നു ഇവിടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ മോർണിംഗ് ബെൽ പീടിക ഞാൻ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന, തെറ്റ് വേണ്ട തെറ്റാന്ന് മുഖത്ത് നോക്കി പറയുന്ന ഒരു നല്ല സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അതിലും വലിയ ഒരു ലക്ഷറി നമ്മുടെ ജീവിതത്തിൽ കിട്ടാനില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ജീവിതത്തിലെ ഏറ്റവും നല്ല റിലേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളാണെന്ന്. ഒന്നും എക്സ്പെക്ട് ചെയ്യാതെയാണ് അവർ നമ്മളോടൊപ്പം ഇങ്ങനെ ജീവിക്കുന്നത് കേട്ടോ, നമ്മുടെ എല്ലാം എല്ലാമായിട്ട്. അവർക്കായിട്ട് ഒരു നല്ലൊരു ദിവസം, ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ. സോ എല്ലാ സുഹൃത്തുക്കളോടും മനസ്സറിഞ്ഞ് ഒരു താങ്ക് യു പറയാ കൂടെ ഉണ്ടായതിന്. അപ്പോൾ ഞാൻ ആസ് ഓൾവേസ് പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ടു യുവർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി കുറെ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളും കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും ഒക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. നമ്മുടെയൊക്കെ ലൈഫിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വലിയ വീട് വെക്കലാണോ, കുറെ അധികം പൈസ ഉണ്ടാക്കലാണോ, കുറെ സ്വർണം വാങ്ങിക്കൂട്ടലാണോ? അതൊന്നും അല്ല കേട്ടോ. ലൈഫിലെ വെച്ചിട്ട് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് സൗഹൃദമാണ്. പ്രതിസന്ധികളിൽ ആശ്വാസം നൽകാനും സന്തോഷങ്ങൾ പങ്കുവെക്കാനും സങ്കടങ്ങൾ പങ്കുവെക്കാനും നമ്മളെ നമ്മളായിട്ട് കാണാനും അവർ മാത്രമാണ് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഉറ്റ സുഹൃത്തുക്കൾ എന്ന് പറയുക. ഞാനിപ്പോ ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഇന്ന് നാഷണൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഡേ ആണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.5. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

Once again, welcome back and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. അപ്പോൾ എല്ലാവർക്കും നാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ വിഷസ് നേരാണ് കേട്ടോ. നമുക്കറിയാം, വാക്കുകളോണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു റിലേഷൻഷിപ്പാണ് ഈ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം എന്ന് പറയുന്നത്. ജീവിതത്തിൽ അത്രമാത്രം പ്രാധാന്യമുള്ള, അത്രമാത്രം ഇമോഷണൽ ആയിട്ടുള്ള, നമ്മളെ നമ്മളാക്കി മാറ്റുന്ന റിലേഷൻഷിപ്പുകളാണ് അത്രയും ഡീപ്പായിട്ടുള്ള ഓരോ ഫ്രണ്ട്ഷിപ്പും. ജീവിതത്തിലെ നല്ല സമയത്താണെങ്കിലും ഏറ്റവും മോശമായിട്ടുള്ള സമയത്താണെങ്കിലും നമ്മുടെ കൂടെ നമുക്കൊപ്പം നിൽക്കാനായിട്ട് അടുത്ത സുഹൃത്തുക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ. പല അനുഭവങ്ങളിൽ നിന്നും നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മുടെ സങ്കടം, നമ്മുടെ ദേഷ്യം, നമ്മുടെ സന്തോഷം, ഇതെല്ലാം തിരിച്ചറിയാൻ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് മാത്രമായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിനെ അങ്ങ് താങ്ങി നിർത്തുന്ന സപ്പോർട്ടിംഗ് പില്ലേഴ്സ് ആണ് നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ. ഞാനിപ്പോ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ ആ ക്ലോസ് ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് അല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

ഹായ് ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ, വേൾഡ് ഓഷ്യൻ ഡേ ആണ് ഇന്ന്, ലോക സമുദ്ര ദിനം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ സമുദ്രങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്താണ് കേട്ടോ. ഈ ലോകത്തെ വെച്ചിട്ട് ഏറ്റവും വലിയ ആഴമേറിയ സമുദ്രം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. Which is the biggest and deepest ocean in the world? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവരെ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9072879090 9072789. So just stay tuned on my radio 90FM. We'll be back soon after some beautiful set of songs. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി.

ഇന്ന് June 8 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ കൂടിയാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഈ ഒരു രോഗം എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പേടിയാണ് അല്ലേ. നമ്മുടെ തലച്ചോറിലെ കോശങ്ങളുടെ അസാധാരണമായിട്ടുള്ള വളർച്ചയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ ആണ് ബ്രെയിൻ ട്യൂമർ അഥവാ മസ്തിഷ്കമുഴ. ചിലപ്പോൾ ഇത് ക്യാൻസറസ് ആവാറുണ്ട്, ചിലപ്പോൾ ഇത് ക്യാൻസറസ് ആവാറില്ല. ഏതായാലും ട്യൂമറിന്റെ വലിപ്പവും അതിന്റെ തരവും അതുപോലെ തന്നെ ബാധിച്ച ഭാഗം ഏതാണ് അതിനെ ആശ്രയിച്ചാണ് ഇതിന്റെ ലക്ഷണങ്ങളായാലും ചികിത്സകളായാലും വ്യത്യാസപ്പെട്ടിരിക്കുക. ബ്രെയിൻ ട്യൂമറുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേയധികം കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. ബ്രെയിൻ ട്യൂമറിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ, സിംപ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഠിനമായിട്ടുള്ള തലവേദനയാണ്. രാവിലെകളിൽ കൂടുന്നതോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു തലവേദന. ചിലർക്ക് അപസ്മാരം ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു പേശി വലിവോ അല്ലെങ്കിൽ ഒരു അൺകോൺഷ്യസ് ആയിട്ട് പോകുന്ന അവസ്ഥയൊക്കെയാണ് ചിലരിൽ ഉണ്ടാവുക. കാഴ്ചയിലെ പ്രശ്നങ്ങളും ചിലരുടെ ബ്രെയിൻ ട്യൂമറിന്റെ സിംപ്റ്റംസ് ആയിട്ട് മാറാറുണ്ട്. കാഴ്ചയിലെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ചിലർക്ക് മങ്ങിയതായിട്ടുള്ള കാഴ്ചയായിരിക്കും, ചിലർക്കാണെങ്കിൽ ഡബിൾ വിഷൻ ആയിരിക്കും ഉണ്ടാവുക. പലർക്കും പലതരത്തിലാണ് ഈ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ വരിക. ചിലർക്ക് ഒക്കാനായിരിക്കും, ചിലർക്ക് ഛർദി ആയിരിക്കും, ചിലർക്ക് നടക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട്, ഓർമ്മക്കുറവ്, സ്വഭാവത്തിലെ മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മുടെ ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്ന ഒരു അവസ്ഥ രണ്ട് തരത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലത് ക്യാൻസറസ് ആവാം, ചിലത് ക്യാൻസറസ് ആവാതിരിക്കാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ് കേട്ടോ. പ്രൈമറി ട്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെക്ഷനുണ്ട്, അതുപോലെ സെക്കൻഡറി ട്യൂമേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് വേറെയുണ്ട്. ബ്രെയിനിലെ സെല്ലുകളിൽ നിന്ന് നേരിട്ടുണ്ടാവുന്നതാണ് പ്രാഥമിക മുഴകൾ അഥവാ പ്രൈമറി ട്യൂമേഴ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്ലിയോമകൾ, മെനിൻജിയോമകൾ, ഇതൊക്കെ പ്രൈമറി ട്യൂമേഴ്സിന്റെ ഗണത്തിൽപ്പെട്ടതാണ്. അതേസമയം നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ, അതായത് ശ്വാസകോശത്തിലോ അല്ലെങ്കിൽ ബ്രസ്റ്റിലോ ഒക്കെ ഉണ്ടാവുന്ന ക്യാൻസർ തലച്ചോറിലേക്ക് പടരുമ്പോൾ ഉണ്ടാവുന്നതാണ് സെക്കൻഡറി ട്യൂമേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ക്യാൻസറസ് ആവാം, ക്യാൻസറസ് ആവാതിരിക്കാം. ക്യാൻസറസ് അല്ലാത്ത ട്യൂമേഴ്സ് സ്പ്രെഡിംഗ് ചാൻസസ് കുറവാണ്, അതേസമയം ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സിന് സ്പ്രെഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ്, സ്പ്രെഡിംഗ് പെട്ടെന്ന് തന്നെ നടക്കുകയും ചെയ്യും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

കാസിനോ ബ്രെയിൻ ട്യൂമേഴ്സിൻ്റെ ഒരു ചികിത്സ എന്ന് പറയുന്നത് ആ ട്യൂമേഴ്സ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ വൈപ്പ് ഔട്ട് ചെയ്ത് കളയുക എന്നുള്ളത് തന്നെയാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മുടെ ബ്രെയിനിലെ പ്രഷർ കുറയ്ക്കാനും ട്യൂമർ നീക്കം ചെയ്യാനുള്ള ചികിത്സകളാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. അതിലെ ഏറ്റവും പ്രധാനമാണ് ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി. ട്യൂമർ പരമാവധി നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. പിന്നെയുള്ളത് റേഡിയേഷൻ തെറാപ്പിയാണ്. ക്യാൻസറസ് ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സെൽസിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് അത്രമാത്രം എനർജിയുള്ള റേസ് യൂസ് ചെയ്തിട്ടാണ് റേഡിയേഷൻ തെറാപ്പി ചെയ്യുക. അതുപോലെ തന്നെ മെഡിസിൻസ് യൂസ് ചെയ്തിട്ട് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന രീതിയാണ് കീമോതെറാപ്പി. നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെയോ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ രോഗനിർണയത്തിനായിട്ട് നല്ലൊരു ന്യൂറോളജിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ഓങ്കോളജിസ്റ്റിനെ കാണുക. ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് എടുക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ് കേട്ടോ. നിരത്തിൽ ചോര വീഴാതിരിക്കാനായിട്ട് കാർട്ടൂൺ ബോധവൽക്കരണ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുകയാണ് കാർട്ടൂൺ അക്കാദമി.

റോഡിൽ ആക്സിഡൻസ് ഒക്കെ കൂടുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനെതിരെ പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചുകൊണ്ട് ഒരു കാർട്ടൂൺ മത്സരം കണ്ടക്ട് ചെയ്യുകയാണ്. കേരള കാർട്ടൂൺ അക്കാദമിയും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും ചേർന്ന് നടത്തുന്ന ഈ ഒരു കോമ്പറ്റീഷനിൽ സ്കൂൾ ലെവൽ, കോളേജ് ലെവൽ, പിന്നെ യുവ കാർട്ടൂണിസ്റ്റുകൾക്കുമായിട്ട് പ്രത്യേകം മത്സരങ്ങൾ നടക്കുന്നത്. 2026 June 30 വരെ ഇതിനു വേണ്ടിയിട്ടുള്ള രചനകൾ അയക്കാം. അയക്കേണ്ടത് ഇമെയിൽ ത്രൂ ആണ്. അയക്കേണ്ട വിലാസം cartooncontest2026@gmail.com. എന്തെങ്കിലും ഒക്കെ ഡൗട്ട് ഉള്ളവർ കോൺടാക്ട് ചെയ്യാനായിട്ട് കോൺടാക്ട് നമ്പർ ഞാൻ എന്താ പറയാണ്, 9446587968 9445678798. കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നവർക്ക് വലിയ വലിയ സമ്മാനങ്ങളാണ് കേട്ടോ കാത്തിരിക്കുന്നത്. സോ പറ്റാവുന്നവരെല്ലാവരും പങ്കെടുക്കുക. നമുക്ക് എല്ലാവർക്കും ഒത്തു ചേർന്നുകൊണ്ട് റോഡിലെ ആക്സിഡൻസിന് എതിരെ പ്രതിരോധിക്കാം. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

Once again, welcome back and very good afternoon, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. As we know, in the National Friendship Day, ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഫ്രണ്ട്ഷിപ്പ് ബാൻഡുകളാണ് അല്ലെ, സൗഹൃദ ബാൻഡുകൾ. നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരു സ്നേഹത്തിന്റെ ഒരു സിമ്പിൾ ആണ് ഈ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്സ്. ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്സ് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ട്. ത്രെഡ് ബ്രേസ് ഉണ്ട്, അതുപോലെ മാക്രേം ഉണ്ട്, ബീഡഡ് ബ്രേസ്ലെറ്റ്സ് ഉണ്ട്, ചാം ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് ത്രെഡ് ബ്രേസ്. വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളിലുള്ള നൂലുകളൊക്കെ കൂടി ചേർത്തിട്ട് അല്ലെങ്കിൽ കമ്പിളി നൂലുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പിന്നി പിന്നി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. നൂലുകൾ ഉപയോഗിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള കെട്ടുകളൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഡിസൈൻസ് ആണ് മാക്രേം. സാധാരണയായിട്ട് കാൻഡി സ്ട്രിപ്പ് പാറ്റേണുകളാണ് ഇതിൽ യൂസ് ചെയ്യുക. നൂലിലോ ഇലാസ്റ്റിക് വയറിലോ മുത്തുകളൊക്കെ കോർത്തെടുത്ത് ഉണ്ടാക്കുന്നതാണ് ബീഡഡ് ബ്രേസ്ലെറ്റ്സ്. എന്നാൽ ഇതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ് ചാം ബ്രേസ്ലെറ്റ്. അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ ഭയങ്കര ചാമിങ് ആയിട്ടുള്ള കളക്ഷൻ. മെറ്റലിന്റെ ചെയിനുകളിൽ ചെറിയ ലോക്കറ്റുകളോ അക്ഷരങ്ങളൊക്കെ കോർത്തുണ്ടാക്കുന്നത്. അങ്ങനെ പല തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ബാൻഡുകൾ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ് അല്ലെ. ഇത്തരം ബാൻഡ്സ് ഒക്കെ വീട്ടിലുണ്ടാക്കാനായാലും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാറും സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ ബാൻഡുകളായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

കാലവർഷം ഗംഭീരമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ദാ ഇന്ന് വരെയും വലിയ മഴയാണ് പറഞ്ഞിരിക്കണത്. ഈ നല്ല മഴയത്ത്, കൊരിച്ചിരിയുന്ന മഴയത്ത്, ചൂടോട് കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല രസമാണ് അല്ലെ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. അങ്ങനെ ഈ ഒരു മഴയത്ത് നല്ല ചൂടോട് കൂടിയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്കൊരു ചിക്കൻ സൂപ്പ് കഴിച്ചു വെക്കാലോ. ക്രീം ഓഫ് ചിക്കൻ സൂപ്പ്, അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന റെസിപ്പി കേട്ടോ. ചോപ്പ് ചെയ്ത ഗാർലിക് ബട്ടറിൽ സോൾട്ട് ചെയ്തെടുക്കുക. ചോപ്ഡ് ഓണിയനും കാരറ്റും ബോൺലെസ് ചിക്കൻ പീസസും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് ഒരു സ്പൂൺ മൈദ കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യുക. ഒന്ന് കുക്കായി കഴിയുമ്പോൾ സ്വല്പം പാല് ചേർക്കുക. 10 മിനിറ്റ് ആ പാലിൽ കിടന്ന് വേവണം കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് കുക്കായി കഴിഞ്ഞിട്ട് ചിക്കനും കാരറ്റും ഒക്കെ എടുത്തിട്ട് സ്ട്രെയിൻ ചെയ്ത് കുറച്ച് പാല് ചേർത്തിട്ട് അരച്ചെടുക്കുക. ആ പേസ്റ്റ് പാനിലുള്ള ആ ഒരു മിൽക്ക് മിക്സിലേക്കും കൂടി ചേർത്ത് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് റെഡിയാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന ചിക്കൻ സൂപ്പിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള അടിപൊളി സൂപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

Once again, welcome back and very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റിന്റെ റിപ്പീറ്റ് സെഷനുമായിട്ടാണ്. As we know, ഇന്ന് ലോക സമുദ്ര ദിനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഓഷ്യൻസുമായിട്ട് സമുദ്രങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. ലോകത്തിലെ വെച്ചിട്ട് ഏറ്റവും ആഴമേറിയതും വലിയതുമായിട്ടുള്ള സമുദ്രം ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ആ ഒരു ചോദ്യം. വിച്ച് ഇസ് ദി ഡീപ്പസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് ഓഷ്യൻ ഇൻ ദ വേൾഡ്? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവർ എത്രയും പെട്ടെന്ന് ഫോൺ എടുക്കുക, വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ ഇതാ ഒന്നുകൂടെ പറയുകയാണ്, 9072879090. സോ ഉത്തരം അയക്കുന്ന നേരം കൊണ്ട് നമ്മുടെ ക്യൂയിലുള്ള കുറച്ചധികം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് RJ അഞ്ജലി.

ഇഷ്ടം. മലയാള നടനും ചലച്ചിത്ര നിർമ്മാതാവുമായിട്ടുള്ള സലീം കുമാർ സർ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ സിനിമയിലെ ചിരി രാജാക്കന്മാരില് ഒരാള് കൂടി തിരശീല വിട്ടൊഴിഞ്ഞിരിക്കുകയാണ്. ഗ്രാമഫോൺ എന്ന് പറയുന്ന മൂവിയിലെ എന്തേ ഇന്നും വന്നില്ല എന്ന് പറയുന്ന ആ ഒരു പാട്ട് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടായി. ആ പാട്ടിൽ അഭിനയിച്ചിട്ടുള്ളവരിൽ ഞാൻ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതെന്ന്. ആ ഒരു ജീവൻ കൂടി ഇപ്പോൾ ഇതാ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ട് ഞാൻ ദാ വിട പറയുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷേ നീരാജ് ഷാരകി ഇതവിടെത്തിയിട്ടുണ്ട്. കൃതിയ സമയത്ത് തന്നെ ഗെയിനറോ മൺഡേ അല്ലേ. ഈ ഒരു മൺഡേ നമ്മുടെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നിട്ട്. സോ കഴിഞ്ഞ ആഴ്ചയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പോരായ്മകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നിന്ന് തുടങ്ങാനായിട്ടുള്ള ബെസ്റ്റ് ഒരു സമയമാണ് ഈ മൺഡേ എന്ന് പറയുന്നതേ. നമ്മളെല്ലാരും പറയുന്നത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സവയാട് എന്നാണല്ലോ. സോ ഇനിയും വൈകിട്ടില്ല. നമ്മൾ എവിടെ തിരിച്ചറിയുന്നു നമ്മുടെ പോരായ്മകളൊക്കെ, അവിടെ നിന്ന് അതെല്ലാം മാറ്റാനായിട്ട് പരിശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടാതിരിക്കില്ലല്ലേ. സോ നമുക്ക് എന്തായാലും നമ്മുടെയൊക്കെ ഒരു എനർജി ലെവലിൽ കുറച്ചും കൂടി ഒന്ന് പോസ്റ്റായിട്ട് ബ്യൂട്ടിഫുൾ അല്ല അടിപൊളി പാട്ടുകൾ കൂടി ഞാൻ വെക്കുന്നുണ്ട്. പാടുകൾക്ക് ശേഷവും കേട്ടുകൂടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ഷാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണല്ലേ, കുന്നോളം ആഗ്രഹം ഉണ്ടെങ്കിലേ കുന്നിക്കുരു പോളെങ്കിലും കിട്ടുള്ളൂ എന്ന്. പക്ഷേ ആഗ്രഹം മാത്രം മതിയോ? അല്ലല്ലേ, നമ്മൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്താലാണ് നമ്മൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പൊ വെറുതെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങളും മാത്രം ചെയ്തിട്ട് എന്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ അല്ലേ. നമ്മള് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഗോൾ അടിച്ചാലല്ലേ ഗോൾ ആകുള്ളൂ. അല്ലാതെ പുറത്തിരുന്നിട്ട് എനിക്ക് ഗോൾ അടിക്കണം എനിക്ക് ഗോൾ അടിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഗോൾ അടിക്കാനായിട്ട് പറ്റില്ലല്ലേ. സോ ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരെ, നമ്മളെ കളിയാക്കാനായിട്ട് ഒരുപാട് പേരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇവരുടെയൊക്കെ മുന്നിൽ വിജയിച്ച് തല ഉയർത്തി പിടിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ലല്ലേ. ഏതായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഈ ഒരു എനർജി ലെവലെ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുള്ള അടിപൊളി പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാനായിട്ട് ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജി ജാനകിയോട് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, എങ്ങനെ ദേ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ചോദ്യം എന്താണ് ഏതാണ് എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷൻ ഇൻ ദ വേൾഡ്? Which is the biggest and deepest ocean in the world? എന്നുള്ളതാണ്. സോ ഉത്തരം കിട്ടുന്നവർ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പറായ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കിട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മുടെ സിനിമാ ലോകത്ത് ചിരിയുടെ രാജാവായി നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരാള്, ഒരു നോട്ടം കൊണ്ട് ചിരിപ്പിച്ചും ഒരു കഥാപാത്രം കൊണ്ട് കരയിപ്പിച്ചും ഒരു ജീവിതം കൊണ്ട് പ്രചോദിപ്പിച്ചും കടന്നുപോയ കലാകാരൻ ഇന്ന് അദ്ദേഹം നമ്മൾക്കിടയിലില്ല. പറഞ്ഞു വന്നത് മലയാള സിനിമയുടെ പ്രിയ താരം, ദേശീയ പുരസ്കാര ജേതാവ്, അനേകം മറക്കാനാവാത്ത കഥാപാത്രങ്ങളിലൂടെ ഉടമയായ സലീം കുമാറിനെ കുറിച്ചാണ്. വേദികളിൽ നിന്ന് സിനിമയിലെ മിമിക്രിയിൽ നിന്ന് ദേശീയ പുരസ്കാരത്തിലേക്ക് സലീം കുമാർ എന്ന കലാകാരന്റെ യാത്ര ഒരു പോരാട്ടത്തിന്റെ കഥ കൂടിയായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ചിലർ ജീവിതത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഒരു ശൂന്യത മാത്രം ബാക്കി വെക്കും, പക്ഷെ ചിലർ ഓരോ ഓർമ്മകളായി, സംഭാഷണങ്ങളായി, കഥാപാത്രങ്ങളായി നമ്മുടെ കൂടെ തന്നെ തുടരുന്നില്ലേ. അതുപോലെ തന്നെ സലീം കുമാർ എന്ന പേര് നമ്മുടെ മലയാളി മനസ്സിൽ എന്നും ഒരിക്കലും മാഞ്ഞു പോകില്ല, ഹൃദയത്തിൽ തന്നെ ജീവിക്കും. അദ്ദേഹത്തിന്റെ ആ ഒരു യാത്രയെ കുറിച്ച് പറയാനാണെങ്കിൽ, നമ്മളെ ചിരിപ്പിച്ചതിനെ കുറിച്ചായാലും ചിന്തിപ്പിച്ചതിനെ കുറിച്ച് പറയാനാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. തിരിച്ചുവരാം. Stay tuned to my radio 90FM. കിട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ

വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേൻ, നീരജ് ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. ആക്ടർ സലീൻ കുമാർ മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയനായ ഹാസ്യ നടന്മാരിൽ ഒരാളാണല്ലേ. തന്റെ അതുല്യമായ കോമഡി ടൈമിങ്ങും അതുപോലെ തന്നെ വ്യത്യസ്തമായ മുഖഭാവങ്ങളും കൊണ്ട് അദ്ദേഹം പ്രേക്ഷകരെ വർഷങ്ങളോളം ചിരിപ്പിച്ചു. പിന്നീട് ഗൗരവമുള്ള കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകരെ മനസ്സിൽ ഇടം പിടിച്ച ഒരാളാണല്ലേ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ സിനിമകളെ കുറിച്ച് കഥാപാത്രങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ന് മതിൽ ഓരോ ഡയലോഗ് ആയാലും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. അതിലെടുത്ത് പറയുന്നതാണ് ഈ പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിലെ മണവാളനായി എത്തിയതും കല്യാണരാമൻ എന്ന ചിത്രത്തിലെ പ്യാരിയും സി എ ഡി മൂസയിലെ മാനസിക രോഗിയായി എത്തിയതും മീശമാധവിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയായി വന്നതും ഈ കഥാപാത്രങ്ങളൊക്കെ ഇന്ന് നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ ഹാസ്യവേഷങ്ങളിൽ മാത്രമല്ല അച്ഛനുറങ്ങാത്ത വീട്, പെരുമഴക്കാലം, അങ്ങനെ ചിത്രങ്ങളിൽ ഗൗരവമുള്ള കഥാപാത്രങ്ങളിലൂടെയും അദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ടതാണ് ആദമിന്റെ മകൻ അബ്ദുവിന്റെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ച ആ ഒരു കഥാപാത്രം. അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ വലിയ നേട്ടമായിരുന്നു അത്. അതുപോലെ തന്നെ മലയാളികളുടെ നിത്യ സംഭാഷണങ്ങളിലും ട്രോളുകളിലും ഇന്നും സലീം കുമാറിന്റെ ഡയലോഗുകളും കഥാപാത്രങ്ങളും ജീവിക്കുകയാണല്ലേ. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒരുപോലെ ആ ഒരു കഴിവുള്ള അപൂർവ കലാകാരനാണ് അദ്ദേഹം. ചിരിയുടെ രാജാവായ സലീം കുമാർ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ ഒരിക്കലും മറക്കാനാവില്ല. ഹാസ്യമായാലും ഗൗരവമുള്ളതായാലും ഒരുപോലെ കൈകാര്യം ചെയ്ത അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എന്നും മലയാളികളുടെ ഹൃദയത്തിൽ ജീവിക്കും. തിരുച്ചുരം, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കെട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേൻ, നിരജ് ജാനകി ആണ് നിങ്ങളുടെ

0: ഹലോ.
1: ആ എന്തിയ?
0: ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്ക.
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമാ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമാ?
1: പിന്നെന്താ,
0: എനിക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാട്ടി മട്ടന്താ ഇരിക്കു.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് സമാധാനമുണ്ട്.
2: എന്റെ കല്യാണത്തിക്ക് എനിക്ക്
1: സമ്മതം.
2: എന്നെ വേലേ?
1: അതിങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ലേ?
1: ആ പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഹർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച നമ്മുടെ സലീം കുമാർ, സാധാരണ കോമഡി നടനായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഒരു ചിത്രത്തിലൂടെ അത്യന്തം ഗൗരവമുള്ള കഥാപാത്രങ്ങളും വിജയകരമായി അവതരിപ്പിക്കാം എന്ന് തെളിയിച്ച ഒരു ചിത്രം. ആ ഒരു ചിത്രത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രകടനത്തിന് സലീം കുമാറിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ബെസ്റ്റ് ആക്ടർ ലഭിച്ച ആദാമിന്റെ മകൻ അബു. ആ ഒരു സിനിമയെ കുറിച്ച്, ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അബുവിന്റെ യാത്രയാണ് ഈ ഒരു സിനിമയുടെ പ്രധാന കഥ എന്ന് പറഞ്ഞാല്. മെയിൻലി അബുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ദരിദ്രനും പ്രായമായ ഒരു മനുഷ്യന്റെ കഥയാണ് പറയുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യുക എന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും ഉണ്ടായിട്ടും അവൻ തന്റെ വിശ്വാസത്തിലും ആഗ്രഹത്തിലും ഉറച്ചു നിൽക്കുകയാണല്ലോ ഇതിന്റെ കഥ. അതുപോലെ തന്നെ ദൃഢമായ വിശ്വാസവും ആത്മീയതയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ദാരിദ്ര്യത്തിനിടയിലുമുള്ള ധൈര്യവും സഹനശക്തിയും അതുപോലെ തന്നെ ലളിതമായ ജീവിതത്തിൽ നിന്നുള്ള വലിയ സ്വപ്നം, ലക്ഷ്യം നേടാനുള്ള ആ ഒരു പരിശ്രമത്തെ കുറിച്ച്, ശരിക്കും പറഞ്ഞാല് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോണർ ആയിരുന്നു അല്ലേ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോ തന്നെ അതിലെ ചില രംഗങ്ങളാണ് മനസ്സിൽ ഇപ്പോ പ്ലേ ആകുന്നത്. ഏതായാലും തിരിച്ചുവരാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ചെല്ലത്തലിവിടെ ഏറ്റുമുണ്ടകലെ മുല്ലത്തലിന് കാതുകുത്തിനൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തുമോ വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീ തിരുമാലിക്കാറ്റ് അന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളികണ കാച്ചിനമ്പുകളിൽ ഓടിത്തൊട്ട് മിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറുമൊരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേൻ രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഇന്നത്തെ നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും സ്വാഭാവികമായി ശ്രീയും അതിനോടൊപ്പം അത്ഭുതപ്പെടുത്തുന്ന അഭിനയശേഷിയും ഒരുമിച്ച് കൈവശം വെച്ച കലാകാരനാണല്ലേ നമ്മൾ ഇന്ന് ഓർക്കുന്നത്. യെസ്, അലീൻ കുമാർ. ഒരു കാലത്ത് സ്റ്റേജ് കോമഡിയിലൂടെ ജനങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ച ശബ്ദം പിന്നെ സിനിമയിൽ വന്നപ്പോൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ അത്ര ലളിതമായി അത്ര സത്യസന്ധമായി അവതരിപ്പിച്ചൊരു നടൻ. ഓരോ കഥാപാത്രത്തിലും ഇത് അഭിനയമല്ല ജീവിതമാണെന്ന തോന്നലുണ്ടാക്കുന്ന അപൂർവ കഴിവ്, ചിരിപ്പിക്കാൻ മാത്രമല്ല കരയിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിവുള്ള കോമഡി മാസ്റ്റർ ആയിരുന്ന അദ്ദേഹം പിന്നീട് അഭിനയത്തിന്റെ ഗൗരവം എന്തെന്ന് തന്നെ മലയാളികൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നല്ലോ ഓരോ സിനിമയിലും ഓരോ ചെറിയ കഥയിലും. ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നത് ഡയലോഗുകൾ മാത്രമല്ല ആ മുഖഭാവങ്ങളും ആ നാച്ചുറൽ ടൈമിങ്ങും അതുപോലെ തന്നെ ആ പ്രകടനങ്ങളൊക്കെയാണല്ലേ. അതുകൊണ്ടൊക്കെ തന്നെ ഇന്നും നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുകയാണ് സലീം കുമാർ. അതുപോലെ തന്നെ മലയാള സിനിമയുടെ ഹൃദയത്തിൽ എന്നും ഒരു പ്രത്യേക സ്ഥാനം നേടിയിട്ടുള്ള അദ്ദേഹത്തെ ഇനി വരും തലമുറകളിലുള്ളവരും ഓർക്കും അല്ലേ. എന്തായാലും തിരിച്ചുവരാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേൻ രാജശാനകിയാണ് നിങ്ങളുടെ കൂടെ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും പ്രധാന വേഷങ്ങൾ എത്തിയ ബിഗ് ബജറ്റ് മൾട്ടി സ്റ്റാർ പാട്രിയട്ട് അങ്ങനെ ഒ ടി ടിയിൽ എത്തിയ ശേഷം ചിത്രം വലിയ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളെയും സൃഷ്ടിക്കുന്നത് അല്ലേ. നമ്മുടെ മമ്മൂക്കയായാലും ലാലേട്ടനായാലും അവരുടെ ഗംഭീര പ്രകടനവും അതുപോലെ തന്നെ രാജ്യാന്തര സ്പൈ ത്രില്ലറുകളെ അനുസ്മരിപ്പിക്കുന്ന ചിത്രത്തിന്റെ മേക്കിംഗ് പാൻ ഇന്ത്യൻ തലത്തിൽ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയിട്ടുണ്ട്. ഒ ടി ടിയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ലഭിച്ച മലയാള സിനിമയിലെ ലിസ്റ്റിലേക്കാണ് ചിത്രം അങ്ങനെ നീങ്ങുന്നത്. നേരത്തെ തന്നെ തിയേറ്ററിൽ എത്തിയപ്പോഴും ചിത്രത്തിന്റെ കാലിക പ്രശസ്തിയുള്ള പ്രമേയം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. ഇത് നടന്ന കഥയോ നടക്കുന്ന കഥയോ അല്ല, ഒരിക്കലും നടക്കരുതാത്ത കഥയാണെന്നാണ് നമ്മുടെ മമ്മൂക്ക പറഞ്ഞത്. അതുപോലെ ചിത്രത്തിന്റെ കഥയുടെ ഗൗരവ സ്വഭാവം ഒട്ടും നഷ്ടപ്പെടാതെ തന്നെയാണ് അതിനെ ഏറ്റവും മനോഹരമായി മഹേഷ് നാരായണൻ വെള്ളിത്തിരയിൽ എത്തിച്ചത്. എന്തായാലും ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഒരൊറ്റ മൂവി കണ്ടതിന് ശേഷം നമ്മുടെ നിവിയും പോളിയുടെ തിരിച്ചുവരവ് എന്ന് പറഞ്ഞ് പിന്നീട് വരുന്ന മൂവീസിന്റെ അപ്ഡേഷൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾക്കൊരു ആകാംക്ഷയാണല്ലോ ആ മൂവീസ് കാണാനായിട്ട്. ഇപ്പൊ ദേ രണ്ടു മൂന്ന് മാസം കഴിയുകയാണെങ്കിൽ ഓണം അങ്ങോട്ട് എത്തി. വിഷു പോയതേ അറിഞ്ഞിട്ടില്ലേ. ഇപ്പൊ ദേ വിഷു വെക്കേഷനൊക്കെ എന്ത് പെട്ടെന്നാണല്ലേ പോയത്. ഇനിയിപ്പോ ഓണപ്പൂട്ടാകാറായി. പറയുമ്പോ നമ്മുടെ മാസത്തിന്റെ അല്ല വർഷത്തിന്റെ പകുതിയായി. ചിലതിങ്ങനെ പറയുമ്പോഴാണ് ഓ ഇത്രയേ ആയോ എന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടാവാം. ചിലത് നമ്മൾ അറിയാറേ ഇല്ലല്ലേ. അപ്പതായാലും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓണം മൂവീസ് നോക്കുമ്പോൾ ഓണം റിലീസിന് അങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ് ബത്ലഹീം കുടുംബ യൂണിറ്റ്. സോഷ്യൽ മീഡിയയിൽ പറയുന്ന റൂമറുകൾ ഇത് സത്യമാകുകയാണോ എന്ന ഒരു ചോദ്യത്തിലാണല്ലോ, ആ ഒരു ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ പ്രേക്ഷകരിരിക്കുന്നത്. എന്നാണ് ഏതാണ് എന്നൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട്. അതിന് മുൻപ് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പാട്ടുകൾക്ക് ശേഷം കേട്ടുകൂടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ. രാജശാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദിരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഓണർ റിലീസ് ഉറപ്പിച്ച് ബദലഹിം കുടുംബ യൂണിറ്റ്. സോഷ്യൽ മീഡിയയിൽ പരന്ന റൂമറുകൾ ഇതാ സത്യമായിരിക്കുന്നു. റൊമാൻറ്റിക് കോമഡി ചിത്രങ്ങളുടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത നമ്മുടെ നിവീം പോളിയുടെ റോങ് കോങ് ജോണർ ചിത്രമായ ബദലഹിം കുടുംബ യൂണിറ്റ് ഓണത്തിന് തന്നെയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതാ പുറത്തു വന്നിരിക്കുകയാണല്ലേ. ഭാവന സ്റ്റുഡിയോസിനൊപ്പം നിവീം പോളി ആദ്യമായി ഒന്നിക്കുന്നതിനാൽ തന്നെ ഇത് ഏറെ ശ്രദ്ധ നേടിയ ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ നിവീം പോളിയുടെയും അമിതയുടെയും ആ ഒരു കൂട്ടുകെട്ട്. നിവിനും അമിതയും ഒന്നിച്ചുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറെ തരംഗമായിരിക്കുന്നത്. 2026 ഓണർ റിലീസായി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അല്ലേ. സോ എന്തായാലും ആ ഒരു പ്രതീക്ഷകളൊന്നും വെറുതെ ആകില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ശരണകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഞാനൊരുപടി മനോഹരമായ ഗാനങ്ങൾക്ക് ശേഷം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, കുറച്ച് പേര് കൂടി ഉണ്ട് നമ്മുടെ ഉത്തരം അയക്കാനായിട്ട്, SMS ക്വസ്റ്റ്യൻ ഉള്ള ഒരു ഉത്തരങ്ങൾ അയക്കാനായിട്ട്. ഇനി ആ ഒരു ചോദ്യം മിസ്സായതാണ് എങ്കിൽ ആ ഒരു ചോദ്യം ദാ പിടിച്ചോ, ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. നമ്മുടെ ഇന്നത്തെ SMS ചോദ്യം, വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷൻ ഇൻ ദ വേൾഡ്? Which is the deepest and biggest ocean in the world? എന്നുള്ളതാണ്. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീസ് നമ്പർ ആയ 9072287709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ കളർഫുൾ പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ஹே ஹலோ, வெல்கம் பேக் டு அவர் ஷோ. லஞ்ச் பிரேக்கில் அரிஷே நிராஜ் அன்னைக்கு நிகழ்ந்து கூடியுள்ளது. சம்சாரிச்சிருந்த நம்ம ஸ்டுடியோ கிளாக்க நோக்கிப்போ 4 மணி ஆகாறாயிட்டு. அது இது இன்னத்தேக்கு டாட்டா பை பை பரையண்ட ஒரு சமயம் ஆகாறாய். ஸ்கூളൊക്കെ തുറന്നതുകൊണ്ട് തന്നെ എല്ലാവരും ആ കുട്ടികളെ നോക്കിയിരിക്കുകയായിരിക്കുള്ളൂ അല്ലേ. ഈവനിങ് സ്നാക്സ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ട് എല്ലാവരും ആ സ്കൂൾ തുറന്നതിന്റെ ആ ഒരു ഉഷാറിലുള്ള ആ ഒരു സന്തോഷത്തിലായിരിക്കുള്ളൂ ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുന്നുണ്ടാവുക. അതുകൊണ്ടൊക്കെ തന്നെ ഈ കഥകളൊക്കെ പറയാനാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ടും ഒരുപാട് കഥകൾ കുട്ടികളുടെ അടുത്തൊന്നും നമ്മൾക്ക് കേൾക്കാതായിട്ടുണ്ടാവില്ല. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ ആ ഒരു സന്തോഷവും അതുപോലെ തന്നെ ആ ഒരു സംസാരവും ഇപ്പോൾ വർക്കൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ടീ ബ്രേക്കൊക്കെ എടുത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഗോസിപ്സ് ഒക്കെ പറഞ്ഞിരിക്കേണ്ട ഒന്ന് റിലാക്സ് ചെയ്യേണ്ട ഒരു സമയമാണ്. സോ എല്ലാവരും ലൈഫ് ഒന്നുള്ളൂ, അടിച്ചു പൊളിക്കുക. അതാണെങ്കിൽ എൻ്റെ ബിസിനസ്സിനോട് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ സ്വപ്നം വെറുതെ കണ്ടാൽ മാത്രം പോരാ, നമ്മളത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും വേണം. എന്തായാലും നമുക്ക് അടുത്ത ദിവസം കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. നാളെ അതേസമയം ഇതേ ഫ്രീക്വൻസി, ഇനിയും കൂടുതൽ ഫൺ, കൂടുതൽ മ്യൂസിക്കുമായി കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകി സൈനിങ് ഓഫ് നൗ.

0: Adrenalin-ja.
1: My Radio 90 FM. கேட்டறிஞர் கூட்டுக்கூடம்.

എവറിബഡി, വെൽക്കം ടു ലാസ്റ്റ് ബെഞ്ച്. ആൻഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ വിഷ്ണുപ്രിയ ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. എല്ലാവർക്കും ഇന്ന് വളരെ പ്രൊഡക്റ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് ആക്ച്വലി എനിക്ക് കുറേ വിശേഷങ്ങളും കഥകളും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ആൻഡ് അതിനൊക്കെ വേണ്ടി ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. സോ അതിന് മുമ്പ് നമുക്ക് കുറച്ച് പാട്ടൊക്കെ കേട്ട് തിരിച്ചു വന്ന് വൈബൊക്കെ സെറ്റ് ആക്കാം കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ വിഷ്ണുപ്രിയ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

and welcome back to Last Bench. Nyan RJ Vishnupriya and you're listening to My Radio 90 FM ketarinju kootukoodam. ഈ ഇടയ്ക്കാണ് കേട്ടോ ഞാൻ ഒരു ഗുഡ് ഹാബിറ്റ് തുടങ്ങിയത്, ഒരു ബുക്ക് വായന. പേഴ്സണലി അധികം ഫിക്ഷൻ താല്പര്യമുള്ള ഞാൻ പെട്ടെന്ന് ഒരു ദിവസമാണ് ഈ സക്സസ്സും അതിന് പിന്നിലുള്ള സീക്രറ്റ്സിനെയൊക്കെ കുറിച്ച് അന്വേഷിക്കാൻ പോയത്. അപ്പോഴാണ് കേട്ടോ എനിക്ക് ഒരു അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് എനിക്ക് റെക്കമെൻഡ് ചെയ്ത് കിട്ടിയത്. ഇതിൽ പറഞ്ഞേക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ സ്മോൾ ഹാബിറ്റ്സ് കോമ്പൗണ്ട് ഓവർ ടൈം എന്നൊരു കോൺസെപ്റ്റാണ്. അതൊക്കെ എന്താണെന്നും അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ടും ഞാൻ ഇവിടെ തന്നെയുണ്ട്. സ്റ്റിൽ ദെൻ സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ദിസ് ഇസ് മീ ആർ ജെ വിഷ്ണുപ്രിയ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ഗൈസ്, ദിസ് ഇസ് മീ ആർ ജെ വിഷ്ണുപ്രിയ ആൻഡ് യു ആർ ലിസണിംഗ് ടു ലാസ്റ്റ് ബെഞ്ച്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അറ്റോമിക് ഹാബിറ്റ്സ് ആയിരുന്നു അല്ലേ. ജനുവരി ഫസ്റ്റ് ആയ എല്ലാവർക്കും ഉണ്ടാവും ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, ജിമ്മിൽ പോകണം, ഫുൾ ഡയറ്റ്, ഹെൽത്തി ഫുഡ് ഓൺലി. എന്നാൽ ഒന്നാം തീയതി ഉള്ള എക്സൈറ്റ്മെന്റും ഡിറ്റർമിനേഷനും മാക്സിമം 1 week ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ദേഹം എടുക്കണം, പേഴ്സണൽ ആൽബം കൂടിയാണ്. സോ ഐ നോ ദ ഫീലിംഗ് വേ ടു വെൽ. ഇവിടെയാണ് ജെയിംസ് ക്ലിയർ അറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്നത് ദാറ്റ് നമ്മൾ ഡെയിലി ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ഡെയിലി റുട്ടീനായിട്ട് നമുക്ക് ആക്ച്വലി മാറ്റാം. ഇത് എങ്ങനെ വർക്കാവും വിഷ്ണുപ്രിയ എന്നാവും നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടാവുക. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മുമ്പ് നമുക്ക് കുറച്ച് ട്രാക്സ് ഒക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. സോ സ്റ്റേ ട്യൂൺഡ് ഓൺ ലാസ്റ്റ് ബെഞ്ച്. ഇറ്റ്സ് മീ ആർ ജെ വിഷ്ണുപ്രിയ ആൻഡ് യു ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

and welcome back to Last Bench. This is me, RJ Vishnupriya. ഒരു ലോഡ് പണി അല്ലെങ്കിൽ ഹാബിറ്റ്സ് ഒറ്റ ദിവസം കൊണ്ട് നടത്താൻ നോക്കി എല്ലാം കൂടി പൊളിയുന്ന ഒരു ഫിനോമിനൽ എല്ലാവർക്കും ഒരു വട്ടെങ്കിലും ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ശരിക്കും സക്സസ്ഫുൾ ആവണം അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് നമുക്ക് എൻഫോഴ്സ് ചെയ്യണം എന്നൊരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ടാസ്കിനെ ചെറിയ ചെറിയ ഗോൾസ് ആക്കി ഡിവൈഡ് ചെയ്താൽ ആ ഹാബിറ്റ് ഈസി ആയിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും കേട്ടോ. കേട്ടിട്ടില്ലേ ഈ ഡിവൈഡ് ആൻഡ് കോൺക്വർ, അത് തന്നെ സംഭവം. എല്ലാം ഒരുമിച്ച് ചെയ്യണം എന്ന് യൂഷ്വലി നമുക്ക് തോന്നുന്നത് ചുറ്റുമുള്ളവരെല്ലാവരും മുന്നോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നുമ്പോഴാണ് കേട്ടോ. നമ്മുടെ ലൈഫിന് നമ്മൾ തന്നെ അറിയാണ്ട് വെക്കുന്ന ഒരു കൗണ്ട്. ഈ ഇൻവിസിബിൾ ടൈം ലൈനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ സ്റ്റേ ട്യൂൺ ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് മീ ആർ ജെ വിഷ്ണുപ്രിയ ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

and welcome back to Last Bench. This is me, RJ Vishnupriya, on my radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇൻവിസിബിൾ ടൈം ലൈൻ ആയിരുന്നു അല്ലേ. 25 വയസ്സിൽ കെട്ടണം, 30 വയസ്സിൽ സെറ്റിൽ ആവണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണല്ലേ. അതൊരു സ്റ്റീരിയോ ടൈപ്പ് ആണ്. എന്നാൽ വാട്ട് ഇഫ് ഐ ടെൽ യു ഈ പറയുന്ന ടൈം ലൈൻ ഇസ് ആക്ച്വലി ഫേക്ക്. സോ അത് സത്യമാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഒരേപോലെയല്ല, ഒരേ പേസിൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും നീങ്ങാനും പറ്റില്ല. അങ്ങനെ ആ ഇൻവിസിബിൾ ടൈം ലൈനിന് എതിരെ പോയി ജയിച്ച കുറേ ആൾക്കാരെ കുറിച്ചാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ ഇവരെ കുറിച്ച് കേൾക്കാനായിട്ട് സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ, ദിസ് ഇസ് മീ RJ വിഷ്ണുപ്രിയ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

welcome back guys to Last Bench. This is me, RJ Vishnupriya on my radio 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഇല്ല അല്ലേ? ആ ക്രിസ്പി ചിക്കനും നല്ല ഫ്ലേവർ പാക്ഡ് ആയിട്ടുള്ള സംഭവവും ആ ടേസ്റ്റ് തന്നെ ആലോചിക്കുമ്പോൾ ഊഫ്. ഈ ഫ്രൈഡ് ചിക്കൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് എന്ന് ഓർമ്മ വരുന്ന കമ്പനിയാണല്ലേ KFC. ഈ KFCയുടെ പിന്നിലുള്ള ആളെ നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ, ഈ കേണൽ സാൻഡേഴ്സിനെ. ഇതിന് പിന്നിൽ ഈ കേണൽ സാൻഡേഴ്സിന്റെ ഈ നിരന്തരമുള്ള പരിശ്രമവും 62-ാമത്തെ വയസ്സിൽ 1009 റിജക്ഷൻസിന് ശേഷമാണ് കേട്ടോ കേണൽ സാൻഡേഴ്സ് സക്സസ്ഫുള്ളി ആളുടെ ആ KFC എന്ന് പറഞ്ഞ റെസിപ്പി ആള് വിൽക്കുന്നതും പിന്നെ ആൾ സക്സസ്ഫുൾ ആണെന്നും. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കേസ് ഉണ്ട് കേട്ടോ. 62 വയസ്സായാലും റിട്ടയർമെന്റ് ഏജ് ആയാലും നമുക്ക് നമ്മുടെ ഒരു പേസിൽ തന്നെ പോയാലാണ് കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ഇനിയും കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. ദിസ് ഇസ് മീ, RJ വിഷ്ണുപ്രിയ ഓൺ ലാസ്റ്റ് ബെഞ്ച്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്.
1: ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തനുമില്ലടാ.
2: ചേട്ടാ ഞാൻ ഒരു ഗീച്ചാലോ?
1: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

you're listening to Last Bench and this is me, RJ Vishnupriya on My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം ഇറക്കുന്ന ഒരു കമ്പനിയാണ് കേട്ടോ ടാറ്റ. ലിറ്ററലി ടാറ്റ സോൾട്ട്, ടാറ്റ മോട്ടോഴ്സ്, സ്റ്റാർബക്സ് കോഫി, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ടാറ്റ കമ്പനിയുടെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇതിന് പിന്നിൽ ഉള്ള ഒരു ജീനിയസ് രത്തൻ ടാറ്റ ആയിരുന്നു കേട്ടോ. അയാൾക്ക് 54-ാമത്തെ വയസ്സിലാണ് കേട്ടോ അദ്ദേഹം ടാറ്റ ഏറ്റെടുക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് വെച്ചടി വെച്ചടി ആ കയറ്റം കമ്പനിക്ക് കൊണ്ടുവന്നതും രത്തൻ ടാറ്റ തന്നെയാണ്. അത് ആളുടെ ആ ഒരു കൈൻഡ്നെസ് പിടിച്ചൊരു അപ്രോച്ചും ആ ഒരു ജീനിയസും എല്ലാം കൂടി ചേർന്നിട്ടാണ് കേട്ടോ. ആളുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് ആക്ച്വലി ആളുടെ കരിയർ മാത്രമല്ല, ബട്ട് ആളുടെ ക്യാരക്ടർ കൂടിയാണ്. ആളുടെ ലൈഫിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാവുന്ന ഒരു സംഭവം, ഒരു ലൈഫ് ലെസൺ തന്നെയാണ് കേട്ടോ ആളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. കുറച്ച് മനോഹരമായ പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. Till then, keep listening to Last Bench. This is me, RJ Vishnupriya on My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ് ബെൻസ്. ദിസ് ഇസ് മീ ആർ ജെ വിഷ്ണുപ്രിയ. നമ്മൾ എല്ലാവരും റിജക്ഷൻ പേടിക്കുന്ന ആൾക്കാരാണല്ലേ. ഒരു ജോബ് അപ്ലൈ ചെയ്യുന്നത് തൊട്ട് നമ്മുടെ ക്രഷനെ പ്രപ്പോസ് ചെയ്യുന്നത് വരെ എല്ലാ റിജക്ഷൻസും ഒഴിവാക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് നമ്മളിൽ പലരും. എന്നാൽ ഇങ്ങനെ റിജക്ഷൻസിനെ പേടിച്ചിരിക്കാണ്ട് എത്ര റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടും കയറി വന്ന ഒരു വ്യക്തിയാണ് കേട്ടോ നമ്മുടെ ജെ കെ റൗലിംഗ്. അതെ, നമ്മൾ ബുക്സ് വായിച്ചാലും വായിച്ചില്ലെങ്കിലും ആ റൗണ്ട് ഗ്ലാസസ് ഇട്ട ഹാരി പോട്ടർ അറിയാത്ത ഒരാളും ഇല്ല. ജെ കെ റൗലിംഗ് മൾട്ടിപ്പിൾ റിജക്ഷൻസ് നേരിട്ടിട്ടും വീണ്ടും വീണ്ടും ശ്രമിച്ചാണ് ഹാരി പോട്ടറെ നമുക്ക് എല്ലാം സമ്മാനിച്ചിട്ടുള്ളത്. ആളുടെ ആ നെവർ ഗിവ് അപ്പ് മൈൻഡ് സെറ്റ് തന്നെയാണ് ആ സക്സസ്സിന് പിന്നിലുള്ള രഹസ്യവും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം? സംടൈംസ് നമ്മുടെ ബ്രേക്ക് ത്രൂ വരുന്നത് നമ്മൾ ഒരിക്കലും ഗിവപ്പ് ചെയ്യാത്തപ്പോഴാണ് കേട്ടോ. So we'll be back with more stories. Till then, keep listening to Last Bench. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ വിഷ്ണുപ്രിയ on my radio 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം.

And welcome back everybody to Last Bench. This is me, RJ Vishnupriya on my radio 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. മോർഗൻ ഫ്രീമൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണല്ലേ. അദ്ദേഹം ഒരു ആക്ടറാണ്. പക്ഷെ അതിനുപരി ആളുടെ വോയിസ് ആണ് കേട്ടോ നമ്മളെല്ലാവരും ആളുടെ അടുത്തേക്ക് ആകർഷിപ്പിക്കുന്നത്. മോർഗൻ ഫ്രീമന്റെ ഈ സക്സസ് ഒരു ഓവർനൈറ്റ് സക്സസ് ഒന്നും ആയിരുന്നില്ല. കൊല്ലങ്ങൾ ചെറിയ ചെറിയ റോൾസ് ഒക്കെ ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ആള് ഇപ്പൊ ഉള്ള നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. എത്രാമത്തെ വയസ്സിലാണെന്നറിയോ ആൾ എത്തിയത്? ഒരു 40 മിനിമം കഴിഞ്ഞിട്ടുണ്ട് ആള് ഫസ്റ്റത്തെ ചെറിയ റോൾ എടുക്കുമ്പോ തന്നെ. ഇതിൽ നിന്ന് ആളുടെ ഹൈലൈറ്റ് ആയിട്ട് നമുക്കപ്പോൾ എടുത്തു പറയാൻ പറ്റുന്നത് ആളുടെ സ്ലോ ജേണിയാണ്. കരിയറിൽ ഏറ്റവും സ്ലോ ആയിട്ടുള്ള ജേണി ഫേസ് ചെയ്തിട്ടും ഗിവപ്പ് ചെയ്യാണ്ട് മുന്നോട്ട് തന്നെ പോയ അദ്ദേഹത്തിൻ്റെ ആ ജേണി നമുക്ക് എല്ലാവർക്കും വളരെ ഇൻസ്പയറിംഗ് ആണ് കേട്ടോ. സോ കൂടുതൽ വിശേഷങ്ങൾക്കായി സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. ദിസ് ഇസ് ലാസ്റ്റ് ബെഞ്ച് ആൻഡ് ഇറ്റ്സ് മീ RJ വിഷ്ണുപ്രിയ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഫാഷൻ വേൾഡിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അറിയാം, വെസ്റ്റേൺ വെഡിങ് ഗൗൺസിന്റെ കിരീടം വെക്കാത്ത രാജ്ഞിയാണ് വീറ വാങ് എന്ന്. Hey and welcome back to Last Binge, and it's me RJ Vishnupriya and you're listening to my radio 90 FM ketarinju kootukoodam. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇൻവിസിബിൾ ടൈം ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ 40 വയസ്സിൽ നമ്മൾ പുതിയതായിട്ട് ഒന്നും ചെയ്യില്ല, ബിക്കോസ് വി ആർ സപ്പോസ് ടു ബി സോ കോൾഡ് സെറ്റിൽഡ്. പക്ഷേ വീറ വാങ് അതിന് നേരെ ഓപ്പോസിറ്റ് പോയിട്ട് ആളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ചേസ് ചെയ്തു. ആൻഡ് ഷീ ബിക്കെയിം വാട്ട് ഷീ വോണ്ടഡ് ടു ബി, അതും 40-ാം വയസ്സിൽ തന്നെ. എത്ര വയസ്സായാലും നമ്മുടെ ഡ്രീംസിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം, ബിക്കോസ് യു ആർ നെവർ ടു ലേറ്റ് to become who you are meant to be. തിരിച്ചു വരാം. Until then, keep listening to Last Bench. It's me, RJ Vishnupriya, on my radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് എവരിബഡി, ഞാൻ ആജി വിഷ്ണുപ്രിയ ആൻഡ് ദിസ് ഇസ് ലാസ്റ്റ് ബെഞ്ച് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മളിപ്പോൾ കുറച്ച് ലേറ്റ് ബ്ലൂമേഴ്സിനെ കുറിച്ച് കേട്ടിട്ടാണല്ലേ ഇരിക്കുന്നത്. ഇവരുടെ ഒക്കെ ലൈഫിൽ നമുക്ക് കാണാം അവരുടെ ജേണി എല്ലായ്പ്പോഴും ഈ ഇൻവിസിബിൾ ടൈം ലൈനിന് നേരെ വിരുദ്ധാണ് പോയിട്ടുള്ളത്. ഈ പ്രസൻറ്റിൽ ജീവിച്ച് ലൈഫ് എൻജോയ് ചെയ്താണ് നമ്മളൊക്കെ ഈ ലൈഫ് മുന്നോട്ട് നീക്കുന്നത് എങ്കിൽ നമുക്ക് സക്സസിനെ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ കോണൽ സാൻഡേഴ്സിന്റെ 62 വയസ്സിലുള്ള വിജയും വൈഭവ് സൂര്യവംശിയുടെ 14 വയസ്സിലുള്ള വിജയും ഒക്കെ നമുക്ക് ഒരുപോലെ തന്നെ. അപ്പൊ ഇനിയും കൂടുതൽ വിശേഷങ്ങളായിട്ട് തിരിച്ചു വരാം. ഇറ്റ്സ് മീ ആർ ജെ വിഷ്ണുപ്രിയ ആൻഡ് കീപ് ലിസണിംഗ് ടു ലാസ്റ്റ് ബെഞ്ച് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hi, welcome back all. It's me, RJ Vishnupriya on Last Bench. This is My Radio 90 FM, കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. അങ്ങനെ ടൈം ലൈൻ വിശേഷങ്ങളും അറ്റോമിക് ഹാബിറ്റ്സിന്റെ വിശേഷങ്ങളും പല പല ആൾക്കാരുടെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല അല്ലേ. ഇപ്പൊ സ്റ്റുഡിയോ ക്ലോക്കിൽ മണി 10 ആയിട്ടുണ്ട് കേട്ടോ. സോ എനിക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാനുള്ള ടൈമായി. ഇനി കുട്ടി കുട്ടി സ്റ്റെപ്സ് ഒക്കെ വെച്ച് എല്ലാവരും സക്സസ്സും ഗോൾസ് ഒക്കെ അറ്റൈൻ ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്സും എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എനിക്ക് ടാറ്റ ബൈ ബൈ പറയാനുള്ള ടൈമായി. ഇനിയും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോട് കൂടി. Till then, this is me, RJ Vishnupriya, signing off from Last Bench. Good night and thank you for listening to My Radio 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം.

ഇഷ്ടമായി ഇഷ്ടമായി ഇരിക്കുന്നു സ്വരം.